0: ഒരു മക അങ്ങോട്ട് ഏരിയയിലാഴോ ചേച്ചാ നമ്മൾ സോങ് ബ്രോങ് ടപ്സ് ഓൾ കണ്ടാറ്റ് ഫരി ബ്രാനിന് And he's singing the train from Port Idlanab, where the whole train. Jala Jamal, he said, in there, that they only made it jetty big one. But Aboriginal people call him Jamal people, Jala Jamal.
1: Yo bookmark, Maranya Kwen Jula, Kanga Manmaka, 88.9 FM, Yurung Radio.

0: ഞാൻ മ്യാക്കോ കാങ്ങാർ അഴിയാൽ ഞാൻ മകായോ അറിയാ
1: സംതാവോ ഞമ്മക്കണി വീട്ട് മീയാൽ ഐ വിറ്റ്നസ് പേ
2: അലയാക്കു വില്യം വില്യം കുമ്പല അതാ അലപ്പുമാളക്ക് മൊങ്ങ താവോ ബേഗുനെ കാൻ കാണുമ്പോൾ പറപ്പിൻ ബേങ്ങുലിമാർ വണ്ടേ വണ്ടേ നൈറ്റ് കാല പറപ്പിന്നെ പറ ബേങ്ങുണ ടേബിൾ വർക്ക്ഷോപ്പ് ചാമ്പാ നല്ലുണ എളുപ്പ പറപ്പി ചൂസ്തേ കത്ത് വന്ന പ്രത്യേകം പല നെയ്യുണ ആ വണ്ട പോയിന്ന വെനസ്ഡേ മോർണിംഗ് മിരാവൻ മരിച്ചൻ കാത്തു ആ ബേങ്ങുണ അപ്പുറം മരിച്ച വണ്ടിനെ അപ്പുറം എളുപ്പഴാ ആഫ് ആയി ഒന്ന് ഡുളുപ്പയപ്പൊട്ടുന്ന തോട്ടത്തിൽ പോകണ്ടേ ബ്ലാപ്പുറം ലെവൻകം ആ മാറമ്മ വെട്ടിന്നാണ് ഒത്തുരപ്പുറം വെട്ടി അതുവരത്ത് ഉറപ്പ് നൈത്തുനക്കം
1: താവുന്നേ കായോ ബിച്ചനമ്മ വീട്ടിയും കച്ചുത്തൻ അക്കൻറങ്ങാനപ്പൊളിയുവാൻ കഞ്ഞാങ്ങനപ്പോ ഇതിപ്പലും പെക്കോ ഞങ്ങൾ പടക്കോ ആളങ്ങാൻ ബിച്ചൻ അപ്പോളോ അവനെ പിടിച്ചുവാൻ
2: എവിടെ ഇങ്ങനെ പറഞ്ഞോണ്ടൻ എങ്ങനെ ഉഴവുമ്പോൾ പാറപ്പുറം നീ കളിച്ച പിള്ളികൾ ഉക്കനെ കൊടുന്നേ വിളഞ്ഞ വീട്ടേ തുരുമാന വിളഞ്ഞ ഞങ്ങളെ പാട്ട്
1: മണ്ണപ്പലും മുട്ടികളും മേൽത്തും ഞങ്ങൾ വീട്ടിൽ വളവനൻ കുഞ്ഞു ഇവനപ്പം
3: പറഞ്ഞാറുപുരം
1: എന്താവോ ഏറെ